ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സ് നിണ്ട ശ്രോതലക്ക് ശുഭോദയം. ശക സംവത്സരം 1947 വൈശാഖ മാസം 21 രോജു ക്രിസ്തു ശകം 2026 സംവത്സരം മെയ് നെല 11 തീയതി സോമവാരം 100.2 MHz പൈ FM ബാൻഡ്ലോ ഇൻകാ ప్రసార భారతి న్యూస్ ఆన్ AIR మొబైల్ యాప్ పై ఇయాలటి ప్రసారాలు ప్రారంభం. సమయం 5:30 56.

0: സമയം
1: ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സു നിണ്ട ഇല്ലു യോസം യോസംദാരുള കാര്യക്രമം.